0: So it is an important choice at this election. I encourage people, if they haven't yet enrolled, to vote, to make sure they do so they can exercise their choice at this election.
1: Great. Thank you so much, Minister, and let our listeners cast their votes responsibly this time.
0: That's
1: right. Thank you so much.
0: Thank you so much.
2: പ്രിയ ശ്രോതാക്കൾ, മലയാളം എഫ് എം 104.6 ഇതുവരെ കേട്ടത് ന്യൂസിലൻഡിന്റെ 43rd ഫൈനാൻസ് മിനിസ്റ്റർ നിക്കള വില്യസുമായി സിന്ധു പുന്നൂസ് നടത്തിയ അഭിമുഖം. ഇനി കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ.

ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്. ഇതോടെ മലയാളം എഫ് എം 104.6 എന്ന ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:25. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം പറയുന്നത് സിന്ധു പുന്നൂസ്. മലയാളം എഫ് എം 104.6 പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.